നമസ്തെ, ഐ എം ഡോക്ടർ അശ്വിനി രാമചന്ദ്രൻ, അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് കൺസൾട്ടന്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് കായ ചികിത്സ, കഹേ ശ്രീ ബി എം കെ ആയുർവേദ മഹാവിദ്യാലയ. ടുഡേ വി ആർ ഡൈവിംഗ് ഇൻ ടു എ ടോപ്പിക് ദാറ്റ് അഫക്ട്സ് എവറി സിംഗിൾ വൺ ഓഫ് അസ്, ദാറ്റ് ഇസ് സ്ലീപ്പ് ഹൈജീൻ. നൗ ഡോണ്ട് ലെറ്റ് ദ വേർഡ് ഹൈജീൻ ത്രോ യു ഓഫ്. വി ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് ബ്രഷിംഗ് യുവർ ടീത്ത് ഓർ വാഷിംഗ് യുവർ ഹാൻഡ്സ്, ദോ ദോസ് ആർ ഇമ്പോർട്ടൻ്റ് ടു. സ്ലീപ്പ് ഹൈജീൻ സിംപ്ലി മീൻസ് ഗുഡ് ഹാബിറ്റ്സ് ദാറ്റ് ഹെൽപ്പ് യു sleep well and wake up feeling refreshed. Let me ask you this: have you ever laid in bed exhausted, staring at the ceiling, only to find your brain replaying that awkward thing you said 5 years ago? Or maybe you are waking up groggy even after a full 8 hours? If so, you are not alone, and improving your sleep hygiene could make a huge difference. So let's break it down. I am going to share a few key tips to improve your sleep hygiene and help you to get the kind of rest your body and brain crave. So, tip number 1, stick to a consistent sleep schedule. This is one of the most important things you can do. Try to go to bed and wake up at the same time every day. Yes, even on weekends. Why? Because your body has an internal clock called the circadian rhythm, and it thrives on consistency. And here comes the tip 2, create a sleep friendly environment. Your bedroom should be a place your brain associates with sleep, not work, not stress, not doom scrolling on your phone. Here is how to make your sleep space more relaxing. Keep it cool, make it dark. Blackout curtains or a sleep mask can help. And keep it quiet. And if you are falling asleep with the TV on or checking your phone right before bed, try to stop. And tip number 3, build a wind down routine. Think of this like preparing your body for landing the way a pilot gradually descends a plane. About 30 to 60 minutes before bed, start winding down. That might include take a warm body shower, reading a book, doing some gentle stretches, or just turning down the lights and listening to something calming. And avoid stressful conversations, work emails, or that scary Netflix show. Your mind needs time to chill. And tip number 4, watch what you eat and drink. What you